റീഡ് ഇന്ത്യ മാനെ റൂറൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഗ്രാമീൺ ശിക്ഷ എവം വികാസ് ഹമാര കാം തോ ലൈബ്രേരീസ് ബനാന ഹൈ ഓർ ആജ് കെ സമയ മേ ജോ ചർച്ച ഹോ രഹി ഹൈ ലൈബ്രേരീസ് ഖാലി കിതാബ് പഢ്നെ കെ ലിയേ നഹീ ഹൈ ലൈബ്രേരീസ് ഏക ഐസീ ജഗഹ ഹൈ ജഹാൻ ഹം ബഹുത് കുഛ് അപ്നെ ലിയേ ഭി കർ സക്തേ ഹൈ ഓർ സമുദായ കെ ലിയേ ഭി കർ സക്തേ ഹൈ മാനെ പഢ്െ തോ ഹം അപ്നെ ബച്ചോ കോ ഭി പഢായെ ഹം ബഡോ കോ ഭി പഢായെ ഹം ഛോട്ടെ ബച്ചോ കെ സാഥ് ഭി ആക്ടിവിറ്റീസ് കരേ കി കിതാബ് ക്യാ ചീസ് ഹൈ ഓർ കിതാബ് ഉൻകെ ജീവൻ മേ ക്യാ മഹത്വ രഖ്തി ഹൈ പർ ഡ്യൂറിംഗ് ദ ജർണി ഇസ് സമയ കെ സാഥ് സാഥ് ഹംനെ യേ സോചാ കി ഹമേ മഹിലാഓ കെ ലിയേ ഭി കുഛ് കാര്യക്രമ കർനേ ചാഹിയെ അഗർ മഹില അപ്നെ ആപ് കോ നിഖാർ സക്തി ഹൈ അപ്നെ ആപ് കോ സക്ഷം ബനാ സക്തി ഹൈ ഓർ ജിമ്മേദാരി അപ്നെ ഷോൾഡേഴ്സ് പേ ലേ സക്തി ഹൈ കി അപ്നെ ബച്ചോ കാ വികാസ് കൈസെ കർനാ ഹൈ വോ ഭി റീഡ് ഇന്ത്യ അപ്നെ കമ്മ്യൂണിറ്റി ലൈബ്രേരീസ് ഓർ റിസോഴ്സ് സെന്റേഴ്സ് മേ കർതി ഹൈ ഹംനെ ഔരതോ കെ ലിയേ ബഹുത് ഹി അച്ഛേ അച്ഛേ കാര്യക്രമ കിയേ ജൈസെ സിലായി സിഖാനാ ബ്യൂട്ടി പാർലർ കി ട്രേനിംഗ് ദേനാ ഓർ ഭി ബഹുത് സാരി ഐസി ട്രേനിംഗ്സ് ഹൈ ജോ ഹം അപ്നെ സെന്റേഴ്സ് മേ കർതെ ഹൈ പർ ഉസ്കാ जो आउटकम है जो हम समझ रहे हैं कि एक महिला इतनी सक्षम हो जाए कि वो अपने परिवार की भी सोच बदल सके अपनी भी सोच बदल सके और अपने बच्चों को एक मकाम तक लेके जा सके। इसी दौरान हमने पिछले 3 सालों में उनको बहुत सारी ऐसी स्किल्स दी जिससे वो अपना बिजनेस भी शुरू कर सकती हैं और हम उनको रेगुलरली ट्रेस भी करते हैं ट्रेस इन द सेंस कि हम उनसे बातचीत भी करते हैं कि वो अपने बिजनेस के बारे में क्या सोच रही हैं अपना बिजनेस कैसे आगे लेके जा सकती हैं और इसी दौरान हमने ये सोचा कि हम क्यों इतने बड़े बड़े बीबीए और एमबीए की बैचलर्स ऑफ बिजनेस एडमिनिस्ट्रेशन और मास्टर्स ऑफ बिजनेस एडमिनिस्ट्रेशन की बात करें तो हम इतने पैसे कहाँ से लाएं कि हम इन महिलाओं को बोलें कि ये कोर्सेज ज्वाइन कर लो। तो रीड इंडिया ने क्या किया, अपने प्रपोजल में ये सारे एपिसोड्स लिख दिए, मैं इनको एपिसोड्स ही कहूंगी, मॉड्यूल